ശ്രോത്രങ്ങളെ കേട്ടുകൊണ്ടുള്ള ഇത് റേഡി സാറം കുൻ 07.8 FM റംഗ് റംഗ് ജീവന സോതപ്പോലെ ഇന്നത്തെ കാര്യക്രമത്തിൽ ഒരു ചെറിയ ബിസൈറ്റിക്ക് ഞാൻ ചെന്നിട്ടുള്ളൂ. ബട്ട് ഇത് ചെറിയ ബിസൈൻ്റെ കൂടെ ഞങ്ങൾ കടകടി ചെയ്യാൻ ടൈം അത് നല്ലതുമല്ല എഞ്ചേതായെങ്കിൽ ഇങ്ങനത്തെ കടകണിസരങ്കത്തോ ചെറിയ ബിസിയങ്ങമേ മുന്നോട്ടോ വലിയ ഒരു ആപത്തു കൂടെ ഇടയിത്തു പോകണ്ടോ. സോ അതേ നാനുപ്പടെ ചെന്നോട്ട് വന്നെങ്കത്തോ കുറേ പ്രകരണത്തെ ബിസിയതൊക്കെ സംബന്ധപ്പെട്ടത് ഞങ്ങൾ നോക്കുമ്പോഴത്തേക്കോ എന്നാൽ മുഞ്ഞാൻ്റെ സുള്ളിയത്തിൽ നടന്നെങ്കത്തോ ഒരു വിചാര മാമി മച്ചിഞ്ചി കാക്ക എല്ലാവരും കൂടെ സേരിത്ത് കൊന്നാറ് ചൊല്ലറങ്കത്തോ ഒരു വിചാര അപരിപ്പറ ബന്ധോട്ടുള്ള ധൈര്യക്ക് ബട്ട് അതിൽ എന്തിനേട്ട് തനിക്കേൽ എനിയും കൂടെ ബഹിരംഗ ആവണത്തിരകെ. സോ അതെ തനിക്ക് പോലീസ് രംഗം കൂടെ എനി മാഹിതി തരണത്തിരകെ ആയെങ്കും ഞങ്ങൾ ഇവിടെ എന്തിനു ചെന്നോണ്ടല്ല ചെന്നെങ്കിൽ മാമി മർമോളുടെ ഒരു അതെ ഒരു എപ്പം ഗലട്ട അതീതുണ്ടല്ല മാമൂലിയായിട്ടിക്കർ പ്രതി ഒരു ഔത്തരവും കൂടെ ബട്ട് അത് താരത്തേക്ക് എഞ്ചെന്നിട്ടുണ്ടെങ്കിൽ അത് വെള്ളമട്ടത്തേക്ക് പോകത്തീരെ ഇങ്ങനത്തെ ഈ വിഷയത്തേക്ക് ആവുറത്തോളും കൂടെ പോകത്തീരെ ചെന്നിട്ടായെങ്കിൽ ഒരു കൊലയാവുറത്തോളം അഥവാ സൂസൈഡ് ആക്കുറം പോലത്തെ ഹന്തത്തുക കൂടെ തൽപ്പോകുത്തീര. സോ അത് തൽപ്പിയെത്തനട്ടായെങ്കിൽ അങ്ങനെ മാനസികമായിട്ട് എത്ര നൊമ്പലയർത്തിട്ടിക്കുവാറുണ്ട് കൂടെ ഞങ്ങൾ കൂടെ നോക്കുക ആവും. സോ അപ്പോൾ ഞങ്ങൾ ചെന്നോട്ടുള്ള എന്തര ചെന്നിട്ട് കണട്ടായെങ്കിൽ ഇങ്ങനത്തെ കുറേ ബിസിയത്തിൽ ചെന്നെങ്കിൽ ഇപ്പം എല്ലാം കൂടെ സെല്ലി സെല്ലി ബിസിയത്തിലായിട്ടിക്കരി ഇപ്പല്ല സാധാരണമായിട്ട് സൂസൈഡുണ്ട് ചിലത് ഓടം ഞങ്ങൾക്ക് കണ്ടോ സാധ്യമായിട്ടില്ല. അത് മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ കൂടെ സൂസൈഡ് ചിലത് ഭാരി വിരളായി തിന്ത് ബട്ട് ഇപ്പോൾ വലിയ മട്ടത്തിൽ അത് വ്യാപകമായിട്ട് എന്തേ സ്പ്രെഡായിട്ടുണ്ട്. സോ ഇത് എന്ത് ചെന്നിട്ട് കണ്ടെ ഒരു സൈഡിൽ ആ ഒരു ഭയഭക്തി ഇല്ല ഈമാൻ്റെ കുറത്ത് രണ്ടാമത്തേത് ആ ഒരു വിചാരത്തിൽ എന്തേ ഒരു ഞങ്ങൾ ചെന്നല്ലേ ഞാൻ ചെന്നിട്ട് കണ്ടെ എനിക്ക് കുറേ ബിസിയത്തിലുള്ളെങ്കിൽ എടുക്ക ആ ശക്തി ഇല്ല ആ ധൈര്യം ഇല്ല അത് എല്ലാം കൂടെ കളഞ്ഞുകൊണ്ട് പോയോണ്ടുള്ളത് എല്ലാം കൂടെ ഈ തന്ത്രജ്ഞാനത്തിൽ ഒഗ്ഗോണ്ടുള്ള സബലു എല്ലാം യന്ത്ര രൂപത്തിലായോണ്ടുള്ള ഇപ്പം AI എങ്ങനെ AI ഭാവനരെ അത് അർത്ഥാക്കിക്കൊണ്ട് പോകണ്ടല്ലേ ബട്ട് ആയെങ്ക അത് യന്ത്ര മാഹിതി പിന്നെ അത് എല്ലാം കൂടെ നിങ്ങൾക്ക് തരവ് ഇഷ്ടപ്പെട്ടത് ഏതെല്ലാം രൂപത്തിൽ നിങ്ങൾ പ്രശ്നം കേട്ടേ അതൊക്കെ ഉത്തര തരവും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ആയെങ്ക അതൊക്കെ ഭാവനയ്ക്കില്ല അതൊക്കെ കൊസി എന്തര അതൊക്കെ ദുഃഖം എന്തര അതൊക്കെ കണ്ണർ തന്നെ എന്തര അത് എല്ലാം കൂടെ ഗുന്തിക്കില്ല ബട്ട് അത് ഒരു വിഷയത്തിൽ ഇങ്ങനെ ചുമത്തുപെട്ടു അത്തരമേ. സോ അതേപോലെ ഈ യന്ത്രയുടെ രൂപത്തിലേ ആയിട്ടുണ്ട് മനുഷ്യ ബട്ട് ഭാവന ഏ രൂപത്തിൽ വേണം എപ്പോൾ വെക്കുന്നു എപ്പോൾ എടുക്കുന്നു അഥവാ ഏ സന്ദർഭത്തിൽ ഏ രൂപത്തിൽ വേണം എങ്ങനത്തെ സവാലും സമസ്യങ്ങൾ വന്നിട്ട് കണ്ടെ ആ ടൈമിൽ ഞാനേ എങ്ങനെ നിൽക്കുന്നു. സോ എതിർ വിഷയത്തിലുള്ളെങ്കിത്തോ ഒരു പഠിപ്പ് വേണേ വേണം ആ പഠിപ്പുമല്ല ഓടെ കിട്ടി ചെന്നേക്ക് നാണു പഠിച്ച പോലമേ ഔത്തുള്ളൂ അകമേ സുഹൃത്ത പാഠശാല ചൊല്ലറോ അതൊക്കെ എഞ്ചെന്നിട്ടായ ആ മക്ക അതേപോലെ ഞങ്ങൾ അതിരെ ബലപ്പാട്ട് മുത്തു കൂടെ ആ വിഷയത്തിലുള്ള ആ ധൈര്യത്തെ ശക്തി എഞ്ചെന്നിട്ട് കണ്ടെ ആറാറ് സ്റ്റോറിയെല്ലാം ചെല്ലണ്ട ഒരു അബ്ബ ഒരു ഉമ്മ ബന്ധങ്കത്തെ കഷ്ട അത്രയിത്തരക്കില്ലേ ഒരു ഔത്തുഗുബേനായിട്ട് തൻ്റെ മക്കഗുബേനായിട്ട് ചുമ കഷ്ടപ്പെന്നോണ്ടിക്കാറ് ആ എല്ലാ കഷ്ടത്തെ ആ നൊമ്പലത്തെ ആ ദുഃഖത്തെ ആ പണ്ടത്തെ കുറേ സ്റ്റോറിയുടെ എല്ലാ രൂപത്തിലും കൂടെ നിങ്ങൾ മക്കൾക്ക് ചൊല്ലൊക്കെ തുടങ്ങും. ഇതേറ്റിക്കൊരു വെരി ഇമ്പോർട്ടൻറ്റ് എഞ്ചെന്നെടുക്കണെങ്കിൽ മക്കൾക്ക് ആ സ്റ്റോറി ഈ സ്റ്റോറി ഏ സ്റ്റോറി ആറാറ് സ്റ്റോറി വല്ല മട്ടത്തിലുള്ളെങ്കിൽ തങ്ങളെ ഭാവനയിലേക്കില്ല അത് ഓർക്കത്തേ കേൾക്കുന്നത് വിട്ടുപോട്ടർ. ഇപ്പം നിങ്ങൾ രാജരെ കഥച്ചു ചൊല്ലോ മക്കൾക്ക് അങ്ങനെ ഈ അതിൽ കേട്ടിട്ട് അത് അതേ രൂപത്തിൽ അങ്ങ് പോകേണ്ടവർ ബട്ട് നിങ്ങളെ സ്റ്റോറി നിങ്ങൾ ചൊല്ലോ പോകും മക്കളുടെ അങ്ങ് ഇത്ര കഷ്ടമെന്ന് കുറേ ചിലരാറ് എന്ത് കൈത്ത് ചൊല്ലോ മക്ക എന്ത് അങ്ങനെ അതേപോലെ പോകുന്നുണ്ട് ചെന്ത ഇല്ല മക്ക അതിൽ അർത്ഥാക്കാറ് അങ്ങനെ അബ്ബരെ സ്റ്റോറിയെല്ലാം കേട്ടപ്പോൾ അബ്ബ എത്രമാ കഷ്ടപം തിന്ത് നക്കൈ തിൻ്റെ ചെന്ത് ആ രൂപത്തിൽ അങ്ങ് തലക്കരുത്തപ്പോൾ അബ്ബറ് നോക്കുമ്പോഴത്തേക്കു അബ്ബ ഇത്ര കഷ്ടപം തിന്തല്ലേ അബ്ബരെ കഷ്ടത്തിൽ നാൻ സഹായിക്കുന്നല്ലേ. സോ ഇങ്ങനത്തെ ഒരു ഭാവന മക്കളുടെ കൂടെ ബണ്ട് അപ്പോൾ അങ്ങ് പഠിപ്പുറേ ബിസിയത്തിൽ പഠിപ്പുക്ക് കോൺസെൻട്രേഷൻ കൊടുക്കുക സാധ്യതയ്ക്ക്. സോ അതേപോലെ മേ തപ്പാക്കരപ്പോൾ ഷേ അബ്ബ എത്രമാ കഷ്ടം വന്നത് ഇനിയും കൂടെ ഞാൻ എന്ത് അബ്ബക്ക് ഞാൻ കഷ്ട കൊടുക്കണം. സോ ഈ രൂപത്തിലുള്ളെങ്കിലത്തെ തിലോളിക്ക് വരേണ്ട സാധ്യത കൂടെ ഉണ്ട്. സോ അതേപോലെ മേ അബ്ബറൊട്ടിക്ക് ഞാൻ എന്തു പെണ്ണുങ്ങട്ട് എന്തായാലും ഒരു വിഷയത്തിൽ അബ്ബറൊട്ടിക്ക് പെണ് ഗലട്ടാക്കുന്ന സന്ദർഭമെല്ലാം വന്നപ്പോൾ ഷേ അബ്ബമ്മൻ പണ്ടേ ഇത്തരമുള്ള കഷ്ടപന്ത നക്കെയ്ത്ത് വന്നാല് ഞാൻ എന്ത് അയൽ കുറുക്ക അയൽട്ട് നാണ് ഗലട്ടാക്കണം. സോ അയൽ ചെന്ന പോലെ ഞാൻ കേൾക്കണ്ടേ. സോ ഈ രൂപത്തിലുള്ളെങ്കിൽ ഒരു ബദലാവന മക്കളുടെ ബണ്ടുണ്ട് കണട്ടെങ്കിൽ നിങ്ങമ്മേ റോൾ മോഡൽ എത്തിക്കണം. ആറാറ് സ്റ്റോറി അവൻ്റെ സ്റ്റോറി ഓൻ്റെ സ്റ്റോറി അങ്ങനെ ഇങ്ങനെ തിന്നാർ ഇങ്ങനെ തിന്നാർ ഈ രൂപത്തിലുള്ള ചിലരുടെ തൻ്റെ യാറ സ്വന്തം അബ്ബവുമ്മമ്മേ എത്രമാ കഷ്ടബന്ധിക്കർ ആ കഷ്ടത്തെ അറിഞ്ഞിട്ട് ആ മക്ക അതേപോലെ ബെലിഞ്ഞോണ്ട് പോണ്ടാറ്. സോ അതേപോലെ അങ്ങ് നല്ല നല്ല വിഷയത്തിൽ
పోయుంటూ ఎంచెందంకి ఎలా మక్క ఒరే పోలంటే దానికి చొల్లోగా ఉల్లే బట్ ఆయంగా ఆ చిల్డ్ర రీతిలు కొరే మక్క బదులావరే ఆవురే సాధ్యత అది పక్క ఇక్కరే ఖండితమైటిక్కరే ఎత్తరాలు అంగంతే ఉదాహరణ కూడా ఉండు. సో అది కొండుతు ఒరవేళ మక్క బెర బెర హఠత్తులు హఠమారి తనతలు ఇంగనే ఈ రూపత్తులు ఏంటంటే కౌన్సిలర్ ముట్ట కూట్యం పోయితే అవిడ ఒరితల్ అంక కౌన్సిలింగ్ ఆకరిద సో ఇంగంతదల్లా ఆకింట కన్నట అంకు మక్కల్ట అవరు బదలావను కూడా నాకు నోకోగు సాధ్యవరు. సో ఇది ఎలా ఎందరితగా చెందంటులే చెందంటే ఆయనకి ఎని బండంకెత్తు కొరియా ఈ ఎల్ల ఇప్పమే నోకెత్తు వాట్సాప్ అది ఇదల్లా ఓపెన్ ఆకోగా ఉంటే పేడి అయి ఉంటిక్కరే ఎందరి ఏది ఇన్సిడెంట్ అయితా ఎందరు అయితా ఏదైతా ఓడెందరు అయితా అంటే సో ఇంతదే బంధం ఉంటుల్లేదల్లాంటి ఒక నల్ల బిసియతులు ఏదింటే నాకు నోకోగు సాధ్యం ఉంటులే. సో ఇది ఇప్పతే ఒక బిల్లూరు దూరంతో అయితే పోయితే వాట్సాప్ నోకో కావతే పరిస్థితి ఎత్తర మాల్మారులారు అంటే కూట్టతులు ఎత్తర మాల్మారులారు ఇల్లబ్బ నన్ను వాట్సాపే నోకిలే నా వాట్సాప్ వల్ల కంప్లీట్ అయితే అది పర్త్ బందరే ఎందుకంటే కేటప్ప ఇల్ల అదిలో ఎప్పుడు నోకిండు కనంటే బండేదే ఆర్ఆర్ఏ ఆబీసీ ఈబీసీ అద్దం ఇది ఉంటారు అది నోకోగినాక ఆయ ఉంటే ఇల్లాంట అంగ తోటతగా తన్ని వీతి ఉంటే అది ఇది అంటే లాకింటే అంగ అంగ ఆ ఊరు టైమ్రే ఈ రూపతలు స్పెండ్ ఆకిండు అది నల్ల బీసీఏమే అది నల్ల బీసీఏమే బట్ నంకిప్ప మొబైల్ ఎత్తుంది నాకు నోకో సాధ్య అవ్వలే ఒత్తి ఉంటే ఎక్కును అల్లే అదేం చేద్దంటే నాకు అభ్యాస అయితే పోయితేరు ఇప్పుడు నాలుగోరు ఛాయ్ బుట్టండు కనంటే ఇంకా తలకొత్తు తొడంగరా. సో అదే పోలే మే మొబైల్ బుట్టండు కనంటే ఒక అడిక్షన్ పోలే అయితేరు నాకు. సో అప్పుడు నాకు కంట్రోల్ ఆకోక సాధ్య ఇలా ఖండితమైట్ ఉండే అది నంగల్ టీకరదే నాకు అది బేన్మాయ రూపతలు ఆకరే ఆయంగా మక్క నంగల మొబైల్ యూజ్ ఆకి ఉంటు ఇక్కరారు ఇంటూ చెందంటే ఆయనకు నింగ వాట్సాప్లో ఇన్స్టాగ్రామ్లో ఫేస్బుక్లో ఇతర లాక్ ఇట్ బేకరది ఎదురు ఏటూమ్ నల్లే ఎంచేదంటే ఆయన మక్క అద్దరమే నోకి ఉంటిక్కరారు అంగిల మేలు ప్రభావ బీర్ర సాధ్యత తల్లి జాస్తి ఇటుకరు. సో ఈ బిసీతలు ఇటుకర నా ఇండతే కార్యక్రమతలు నన్ను చొల్లుగు ఉద్దేశించుంటులో ఎంచేదండి కనంటే అది బిల్లె మట్టదల ప్రభావ బుర్రె బీర్రు సాధ్యత బిల్లె మట్టదల ఇటుకరు. సో అది కొండుతూ ఈ ఊరు బిసీతలు ప్రతివరాలు కూడా అలర్ట్ అయితే కొన్ని చూడడానికి తోడు విచార తొట్టుకు ఇండతే మైకల్ దబల్క కార్యక్రమ నిప్పాటి ఉంటుల్లే ఇది ఇండతో కార్యక్రమ. సో నెక్స్ట్ పొద్దునసే బేర బీసీ తొట్టిగా ఖండితమైటం కూడా బండే కేటుండి కొరు ఇది రేడి సారంగు 07.85 ఇదే రంగు రంగు జీవన.

ഹായ്, ഞാൻ ഗുരുകിരൺ പതിരൊന്നുള്ള നിക്കുൽ കേനൊന്നുള്ളത് സാരംഗ് എഫ് എം 107.8 FM ഒന്ന് രംഗ് രംഗത ബതുക്കി.

മാറ്റുള്ള വൺ പേര് കോരികയിലെ തന്നെ പുള്ളിയാണ് പുള്ളിയായി ബുക്കനെ കോരികയിലെ പെണ്ണുണ്ട് ഏരകളെ പറ്റി ഞാൻ നിക്കുള്ള സുന്ദരരെ മന്ദാറ നിക്കിൾ കേണമെന്നുള്ള റേഡിയോ സാറൻ 107.8 FM രംഗ് രംഗ് ദ പത്തി.